0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ഹരിപ്പാട് മുരുകദാസും സംഘവും അവതരിപ്പിക്കുന്ന നാഗസുര കച്ചേരി കേൾക്കാം. ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ വിശേഷാൽ തവിൽ. ആദ്യം ചക്രവാകം രാഗത്തിൽ ഗജാനന യുദ്ധം എന്ന കൃതി കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Nagasuram recital by Shri Haripat Murugadas and party. They are accompanied on the special tavil by Shri Chertala SP Harikumar. They begin their Nagasuram recital with a composition of Muthuswami Deekshithar, Gajanana Yudham, Indirag Chakravagam, set to Adithal.

0: ഇനി കാനഡ രാഗത്തിൽ മാമവസദാ ജനനി എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: Continuing their Nagaswaram recital, they will now present a composition of Maharaja Swadhi Thirunal, Ma Mava Sada Janani, in the rag Kannada, set to Rupakathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ഹരിപ്പാട് മുരുകദാസും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. വിശേഷാൽ തവിൽ ശ്രീ ചേർത്തല SP ഹരികുമാർ. ഇനി ദേവി നീയേ തുണൈ എന്ന കൃതി കേൾക്കാം. രാഗം കീരവാണി, ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagaswaram Recital by Shri Haripad Murugadas and party. They are accompanied on the special tavil by Shri Chertala SP Harikumar. Now listen to a composition of Pabanasham Shivan, Devi Niye Thunai, in the rag Keeravani set to Adithal.

0: അവസാനമായി ബാരോ കൃഷ്ണയ്യ എന്നാരംഭിക്കുന്ന രാഗമാലിക കേൾക്കാം. ആദിതാളം കനകദാസർ രചിച്ചത്.
1: ശ്രീ ഹരിപാട് മുരുകദാസ് ആൻഡ് പാർട്ടി കൺക്ലൂഡ് ദ നാഗസ്വരം റെസൈറ്റൽ വിത്ത് രാഗമാലിക ഓഫ് കനകദാസർ ബാരോ കൃഷ്ണയ്യ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ഹരിപ്പാട് മുരുകദാസും സംഘവും അവതരിപ്പിച്ച നാഗസുര കച്ചേരി. വിശേഷാൽ തവിൽ ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു നാഗസ്വരം റിസൈറ്റൽ ബൈ ശ്രീ ഹരിപ്പാട് മുരുകദാസ് ആൻഡ് പാർട്ടി. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വോയ്സ് ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ ഓൺ ദ സ്പെഷ്യൽ തവൽ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH. എനി ടൈം ഇന്റർ മ്യൂസിക്.
0: ഇനി ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ തവിലിൽ വായിച്ച ലയവിന്യാസം കേൾക്കാം. ആദ്യ താളം.
1: ലിസൺ ടു പെർക്കഷൻ എൻസംബിൾ പ്രസന്റഡ് ഓൺ ദ തവൽ ബൈ ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ. ലിസൺ ടു ആദിതാൾ.

0: ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ തമിഴിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു പെർക്കഷൻ എൻസാമ്പിൾ പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Agam 24/7 DTH, anytime in the music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ആവണീശ്വരം SR വിനുവിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ശ്രീ മാവേലിക്കര RV രാജേഷ് മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ആദ്യം ശ്രീരാഗത്തിലുള്ള ആദ്യ താളവർണം കേൾക്കാം, ഗർഭപുരിവാസർ രചിച്ചത്.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical violin recital by Shri Avaneeswaram SR Vinu. He is accompanied on the mridangam by Shri Mavelikkira RV Rajesh and on the ganjira by Shri Kadanad ji Anandakrishnan. He begins his Carnatic classical violin recital with a varnam of Garbhapuri Vasar. In the rag, Shri set to Aditaal.

0: അടുത്തതായി ബിന്ദുമാലിനി രാഗത്തിൽ എന്തമുദ്ദോ എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing his Carnatic classical violin recital, he will now present a composition of Saint Thyagaraja, Endamuddo. In the rag, Bindumalini, set to Adithal.

0: ഇനി ദേവഗാന്ധാരി രാഗത്തിൽ രാമരാമ പാഹി എന്ന കൃതികൾക്കാം രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, രാമരാമ പാഹി. ഇൻ ദ രാഗ് ദേവഗാന്ധാരി സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ആവണീശ്വരം SR വിനു അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. ശ്രീ മാവേലിക്കര RV രാജേഷ് മൃദംഗം, ശ്രീ കടനാട് G അനന്തകൃഷ്ണൻ ഗഞ്ചിറ. ഇനി സരസാംഗി രാഗത്തിൽ നീ കേലദയറാദു എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം രാമസ്വാമി ശിവൻ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Violin Recital by Shri Avaneeshwaram SR Vinu. He is accompanied on the mridangam by Shri Mavilikara RV Rajesh and on the ganjira by Shri Kadanad Ji Anandakrishnan. Next is a composition of Ramaswamy Shivan, Nee Kela Dayaradu. In the rag, Sarasangi set to Kandichapathal.

0: അവസാനമായി നാടകപ്രിയ രാഗത്തിൽ ഗീതവാദ്യ നടന എന്ന കൃതി കേൾക്കാം. ആദിതാളം തഞ്ചാവൂർ ശങ്കരയ്യർ രചിച്ചത്.
1: ശ്രീ ആവണീശ്വരം എസ് ആർ വിനു കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് തഞ്ചാവൂർ ശങ്കരയ്യർ, ഗീതവാദ്യ നടന. ഇൻ ദ രാഗ് നാടകപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ആവണീശ്വരം എസ് ആർ വിനു അവതരിപ്പിച്ച വയലിൻ കച്ചേരി, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം, രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ ബൈ ശ്രീ ആവണീശ്വരം എസ് ആർ വിനു. Accompanying artist were Shri Mavirikira R.V. Rajesh on the Mridangam and Shri Kadanarji Anandakrishnan on the Ganjira. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: ക്ഷീരസാഗര വിഹാര ആനന്ദഭൈരവിരാഗം ചെമ്പത്താളം ത്യാഗരാജസ്വാമി കൃതി.
1: യു വിൽ നൗ ലിസൺ ടു എ കമ്പോസിഷൻ ഓഫ് ശ്രീ ത്യാഗരാജസ്വാമി, ക്ഷീരസാഗര വിഹാര, എൻ രാഗ് ആനന്ദഭൈരവി, സെറ്റ് ടു ചെമ്പത്താളം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദ പ്രസാദ് മുഖർജ. Now we bring you a vocal recital by N. P. Ramaswamy. He is accompanied by C. S. Anurup on violin, K. Jayakrishnan on mridangam, and Payyanur T. Govinda Prasad on morphine. Adim Kambuji Ragathil Varnam. Aditalam Swandam Kriti. N. P. Ramaswamy starts his concert with a Varna in Kambuji, own composition, set to Aditala.

പാർവതി പരമേശ്വരം, ഭൗളിരാഗം ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ ഭൗളി, ശ്രീ പാർവതി പരമേശ്വരം, സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

യാദവ ദീപ സുരുതിരാഗം ആദിതാളം സ്വന്തം കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ രാഗ സുരുട്ടി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ എൻ പി രാമസ്വാമി ഹിംസെൽഫ്. യാദവ ദീപ

0: കേട്ടത് എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി. പി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർഷൻ. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എൻ പി രാമസ്വാമി. ഇറ്റ് വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിൻ.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.